0: 104.6. Hey, ഇവിടെ എല്ലാം ഫൈവ് ആണ്. ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ടേക്ക് ഓഫ് തേഴ്സ്ഡേ.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നോ? ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഉള്ളത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച ആവുമ്പോ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദിസ് ഈസ് ടേക്ക് ഓഫ് തേഴ്സ്ഡേ. ആൻഡ് ഈ ഒരു ടേക്ക് ഓഫ് തേഴ്സ്ഡേയിൽ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇന്ന് കുറച്ച് ലൈഫ് ഫാക്ട്സിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് കേട്ടോ. ജീവിതത്തെ പറ്റി ഇടയ്ക്കിടയ്ക്കൊന്ന് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് വീക്കെൻഡ് അടുത്തിരിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വെരി വെരി ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്നത്തെ ആദ്യത്തെ ട്രാക്ക് വെയിറ്റിംഗ് ആണ്.

0: Take Off Thursday. Take Off Thursday. Take Off Thursday with RJ Thania.
1: കാർ ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്,
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്, വി ഗോട്ട് യു കവേർഡ്.
4: 104.6. ഹേ, ഇവിടെ എല്ലാം ഫൈവ് ആണ്.
0: Take Off Thursday.
5: Take Off Thursday.
0: Take Off Thursday.
1: ഇങ്ങനെ കാര്യം പറഞ്ഞു വന്നപ്പോഴാട്ടോ ആലോചിച്ചത്, നമ്മള് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, നമ്മൾ കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകളെ പറ്റി, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ നമ്മളുടെ വിശ്വാസങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു അല്ലെ. എന്നാ അതിൽ ഞാൻ പറയാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്നെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ ഇവിടുത്തെ അലക്സ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് കേട്ടോ. പുള്ളിയുടെ ഒരു മെസ്സേജ് വന്നു, അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഷേ എന്ത് കഷ്ടാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം അത് ഞാൻ ഇങ്ങ് സ്കിപ്പ് ആക്കി കളഞ്ഞല്ലോ എന്ന്. This is Vibe FM 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന ഒറ്റമയിനെ കണ്ടാൽ അന്ന് അടികിട്ടും, അല്ലെങ്കിൽ അന്ന് വിഷമിക്കും എന്ന് വരെ നമ്മൾ ആലോചിച്ചിരുന്ന കാലങ്ങളെ പറ്റിയും അത്തരത്തിലുള്ള നമ്മുടെ ബാല്യകാല വിശ്വാസങ്ങളെ ഒക്കെ പറ്റി ഞാൻ പറഞ്ഞു അല്ലേ. എന്നാ ആ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ മറന്നുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ എന്റെ പേഴ്സണൽ ഐഡിയിലേക്കാണ് ആളുടെ മെസ്സേജ് വന്നത്. ആക്ച്വലി ടാനിയ ഇതേപോലെ

ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. യെസ്, ആ കാര്യം വേറെ ഒന്നും അല്ല, മയിൽപ്പീലി ബുക്കിന്റെ ഇടയിൽ വെച്ചാൽ പെറ്റുപെരുകും എന്ന് വിശ്വസിച്ചൊരു കാലം അത് നമുക്ക് ഉണ്ടായിരുന്നില്ലേ. എത്ര എത്ര കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം വിട്ടുപോയത് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഏതായാലും സോറി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ റിമൈൻഡിങ് മീ കേട്ടോ. അപ്പൊ ദേ, മയിൽപ്പീലി പെറ്റുപെരുകും എന്ന് വിചാരിച്ച് പുസ്തകത്താളിൽ ഒരു മയിൽപ്പീലിയൊക്കെ വെച്ച് ആകാശം കാണിക്കാതെ അത് അടച്ചു സൂക്ഷിച്ച് കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ തുറന്നിട്ട് ഒരു കുഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നോക്കാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ. എന്തായാലും ഇത്തരത്തിലുള്ള ഓർമ്മകൾ ഒന്ന് പൊടിയെ തട്ടിയെടുക്കാം. ദാ നമുക്ക് ഇന്നും കൂടെ ഒരു കൂട്ടം പാട്ടുകളും ഉണ്ട് കേട്ടോ.

0: നേരമായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചു. 0210-247-4265.
2: Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ivide ella vibe aanu. Take off Thursday. Take off Thursday. Take off Thursday.
3: നമ്മളൊക്കെ വിശ്വാസങ്ങളൊക്കെ പോലെ, അതായത് നമ്മൾ കുഞ്ഞുനാളിൽ വിശ്വസിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പോലെ, നമ്മൾ കുഞ്ഞുനാളിൽ വളരെ ട്രഷർ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലെ. കൂടി ഞാൻ ടാനിയ, ദിസ് ഈസ് വൈബ് എഫ്എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. ഞാനിങ്ങനെ ഇന്നലെ രാത്രിയിൽ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാളുടെ വീഡിയോ കണ്ടതാണ്. അയാളിങ്ങനെ പറയാം, ഞാൻ ഒരു 10-22 കൊല്ലം മുമ്പേ ട്രഷർ ചെയ്ത് വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറേ ബോക്സസ് ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. ആ ബോക്സിൽ ആദ്യത്തെ ഒരു ബോക്സ്, നമ്മുടെ ഒരു ഹോർലിക്സ് കുപ്പിയുടെ അത്ര ഉള്ളൊരു ബോക്സിൽ, ആ ഒരു കുപ്പിയിൽ നിറയെ ഒരു സാധനം, ഒരു കറുത്ത പോലത്തെ ഒരു ബ്രൗൺ കളർ കളറില് ഒരു മണിമണി പോലെ ഇരിക്കുന്ന ഒരു സാധനം. പുള്ളി ഇത് തട്ടിയിട്ടു കേട്ടോ. പുള്ളി തട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ കാര്യം മനസ്സിലാവുണ്ടോ, ഇത് ഞാൻ പണ്ട് എന്റെ ചെറുതിലെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ഇതിന് നല്ല ചുവന്ന നിറമായിരുന്നു, പക്ഷെ 22 വർഷം കഴിഞ്ഞപ്പോ ഇതിന്റെ നിറമൊക്കെ വാങ്ങി ഏകദേശം എന്തേ ഒരു കാപ്പിക്കുരുവിന്റെ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. സംഭവം എന്താണെന്ന് ഏകദേശം എന്താ ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലെ. അതെ, നമ്മുടെ മഞ്ചാടിക്കുരുവാണ് കേട്ടോ. ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്ന മഞ്ചാടിക്കുരുക്കളാണ് അത്. ഇപ്പൊ എടുത്ത് നോക്കുമ്പോ നല്ല കറുത്ത കളറിലേക്ക്, അല്ലെങ്കിൽ കറുപ്പല്ല കേട്ടോ, ഏകദേശം ഒരു ഒരു ഗ്രേ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് ആ മഞ്ചാടിക്കുരു. നിറം മങ്ങിയാലും ഓർമ്മകളുടെ നിറം അങ്ങനെ അങ്ങ് മങ്ങിയൊന്നും പോകുന്നില്ലല്ലോ അല്ലെ. എന്തായാലും അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കേട്ടോ. ഇതുപോലെ കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവും അല്ലെ. ഈ തൂവൽ കളക്ട് ചെയ്ത് വെക്ക, വളപ്പൊട്ടുകൾ കളക്ട് ചെയ്ത് വെക്ക, പിന്നെ അതേപോലെ കോയിൻസ് കളക്ട് ചെയ്ത് വെക്ക, മഞ്ചാടി, കുന്നിക്കുരു, അങ്ങനെ ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്ന, അല്ലെങ്കിൽ പല തരത്തിലുള്ള ഇലകൾ, അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അല്ലേ.

0: Take Off Thursday. Take Off Thursday. Take Off Thursday with RJ Thania.
1: നിങ്ങൾക്ക് കാർ ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൗസ് ഉണ്ട്, ഹൗസ് ഇൻഷുറൻസ് ഉണ്ട്.
2: നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്, പക്ഷേ ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല അല്ലേ. നിങ്ങളുടെ ഫാമിലിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ആയ നിങ്ങൾക്കും വേണ്ടേ കവറേജ്?
1: നിങ്ങളുടെ ഫാമിലിയുടെ വെൽഫെയറിന് വേണ്ടി നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പാക്കൂ.
2: ഇപ്പോൾ തന്നെ വിളിക്കൂ 0222-000-243.
3: റോഷൻ ഫ്രം NZ മൊബൈൽ മോർഗേജസ് ആൻഡ് ഇൻഷുറൻസ്. വി ഗോട്ട് യു കവേർഡ്.
4: Vibe FM 104.6. Hey, we're the L of Vibe on it.
0: Take Off Thursday.
5: Take Off Thursday.
0: Take Off Thursday.
6: അങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരുന്ന ചില കുട്ടി ഓർമ്മകൾ, ചില കുട്ടി കളക്ഷൻസ്, അത് വളരെ വലിയ ഓർമ്മകൾ തരുന്ന കുട്ടി കളക്ഷൻസിനെ പറ്റി നമ്മളിതാ സംസാരിക്കായിരുന്നു അല്ലേ. കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് എഫ് എം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ നമ്മുടെ ബാല്യകാലം ഏറ്റവും വൈബാക്കിയിരുന്ന കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു അല്ലെ നമുക്ക്. സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു, അതേപോലെ മറ്റൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ, ഈ സിനിമാ നടന്മാരുടെയും ക്രിക്കറ്റ് കളിക്കാരുടെയും ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നൊരു കാലം ഉണ്ടല്ലേ. ക്രിക്കറ്റ് പ്ലെയേഴ്സിന്റെ ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്റെയോ നടിയുടെയോ ഒക്കെ ഫോട്ടോയൊക്കെ കിട്ടുന്ന പത്രത്തിൽ നിന്നും അല്ലെങ്കിൽ മാസികയിൽ നിന്നും ഒക്കെ കട്ട് ചെയ്ത് നമ്മൾ ബുക്കിലൊക്കെ ഒട്ടിച്ച് സൂക്ഷിച്ചിരുന്നൊരു കാലമല്ലേ. അല്ലെങ്കിൽ മൃഗങ്ങളുടെ, ആനയുടെ, പ്രത്യേകിച്ച് ആനയുടെ കളക്ഷൻ ഉള്ളിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അവന്റെ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പേജിലും പലതരത്തിലുള്ള ആനകളെ കാണാം. കാണാൻ നമുക്കെല്ലാം ഒരുപോലെ ആണെങ്കിലും പുള്ളി ഇങ്ങനെ എടുത്തു വെച്ച് പറയും, ഈ ആനയുടെ പേര് ഇന്നത്, ഈ ആനയുടെ പേര് ഇന്നത്. അതായത് ഫോട്ടോ കണ്ടാൽ ആൾക്ക് ആനയെ മനസ്സിലാവുമായിരുന്നു കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഏറ്റവും ക്രേസ് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഭയങ്കര ട്രഷർ ചെയ്ത് വെച്ചിരുന്ന, നിങ്ങളിങ്ങനെ എല്ലാം എല്ലാമായിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു കുട്ടി ട്രഷർ ഉണ്ടെങ്കിൽ അതിനെ പറ്റി പറയാനുണ്ട്. നമ്മുടെ വൈബ് FM 104.6 ഒരു വോയിസ് മെസ്സേജ് അയച്ച് പറഞ്ഞോളൂ കേട്ടോ.

0: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യു കെൻ ഓൾസോ ലിസൺ എനി ടൈം ഓൺ പ്ലാനറ്റ് ഓഡിയോ .org/malayalamfm.
1: ഓക്ലന്റ് ദേശീയ 2040